0: അപവിശ്വാസകരന അഭിരഹസ്യ പ്രകാശകരമാണ്.
1: സ്വാമി ഉപവാസ്യുത്തോസേക്ക, സ്വാമിനി ഉപവാസ്യുത്താനുഭൂസേക്ക, സ്വാമിനി ഉപവാസ്യേ നവത വടിനസേക്ക.
0: എഹിൻ പ്യാനനി ഉന്നാസികേ മരണയാത് ഉത്താനയാത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യാത് ഗലവീമദായക കുശലാനാ തപ്പി ഒബട പുത കരമു. ഒബഹാമ വേ സിറ്റിമിൻ ഒബട സേവേ ഖരാന്നിട്ട് അപ്പ സുദുസാൻ വശിൻ സൽക്കീമ ഗന അപ്പി ഒബട തുതി പുതമു. ക്രിസ്തുൻ മഹാൻസികേ ശ്രീ ശരീരേതാത് ശ്രീ രുധിരേതാത് സഹഭാഗിവന അപ്പ സമ ശുദ്ധാത്മനൻ വിശിന് സത്കരുണു ലബന ലെസ് അപ്പി അവനത്വ ആയത് സിറ്റിമു. സ്വാമിനി മുള്ളുവേ പെതൃ പവത്ന ഒബകേ ശുദ്ധ സ്വഭാവ സീകല മാനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം രഞ്ജിത് നമതി അപ്പ അഗരാധ ഗുരു തുമന്ദ് സകല പൂജക പിരിശുദ്ധ സമഗീം സ്വഭാവദയാഗുണേൻ പെരുപുൺവാനട്ട് സലസുനു മാനവ. ഉത്താനി ബലാപുരത്ത് ഏതുവ മീഗിയ അപ്പകേ സഹോദര സഹോദരിയാന്ത് ഒബകേ ദയനുക്കം പാവകരെ വിശ്വാസി തപമിനശ്വാൻ കുത്സ്യാലന്ത് സീകര ഒബകേ ശ്രീവത മണ്ഡലെ ആലോക്യ വെത്തോൻ ഖന്ദവാഗത് മാനവ അപ്പ സിയാലന്ത് ദയനുക്കം പാക്കല മാനവ. ഭാഗ്യവത് ദേമാതാവന കനിമരിയാവന്ത് ഭാഗ്യവത് അപ്പോസ്തുല വരുന്ത് എക്കെ കാലയൻഹി ഒബകേ കമത്തേറ്റു കലശീലു ശുദ്ധവന്തയിന്ത് സമഗ അപിതു സദാ ജീവനേറ്റ് സഹഭാഗിവീമട്ട് സുദുസാൻ കല മാനവ. തവത ഉൻഹാ സമഗുബട്ട് പ്രശാന്ത് സാക്കിരിമട്ടത് ഒബകെ മഹിമയ വർണ്ണാ കിരീമട്ടത് ഒബകെ പുത്രു ജേസുസ് ക്രിസ്തുൻ മഹാൻസി മകിൻ അപ്പട്ട് വരം ദുണു മേനവ. ഉൻവഹാൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കരേദ സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മേനഹാ സമഗെ ക്വഡവസന്നാ ഉപവഹാൻസേട്ട് സകല ഗൗരവയാത് മഹിമയാ